0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 May 28 വ്യാഴം. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ പരിപാടികളുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിൻ്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഇന്നത്തെ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഡിഫ്തീരിയ രോഗവ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് കാണുമല്ലോ. എന്താണ് ഡിഫ്തീരിയ എന്നും പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും അടങ്ങിയ ഒരഭിമുഖം ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഓസ്ട്രേലിയയിൽ ഇത് നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് അഥവാ ദേശീയ അനുരഞ്ജന വാരമാണ്. എല്ലാ വർഷവും May 27 മുതൽ June 3 വരെയാണ് അനുരഞ്ജന വാരം ആചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. അതുകൂടാതെ പതിവ് പോലെ മനോഹരമായ ഗാനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് SBS മലയാളം ഇന്നത്തെ വാർത്ത

0: ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. നിക്ഷേപകർക്കുള്ള നികുതി ഇളവുകളും നെഗറ്റീവ് ഗിയറിംഗും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന് ഗ്രീൻസ് പാർട്ടിയുടെ പിന്തുണയുള്ളതിനാൽ ബില്ല് പാസാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ലിബറൽ സഖ്യം ബില്ലിനെ ശക്തമായി വിമർശിച്ചു. അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ഈ നികുതി മാറ്റങ്ങൾ റദ്ദാക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. നികുതി പരിഷ്കരണം അനിവാര്യമാണെങ്കിലും ട്രഷററുടെ നിർദ്ദേശങ്ങൾ ശരിയായതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ പറഞ്ഞു. പരിശോധന കൂടാതെ ബില്ല് തിടുക്കത്തിൽ പാസാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പുതിയ നികുതി പരിഷ്കരണ പാക്കേജ് വീടുകളുടെ വിലക്കയറ്റം മൂലമുള്ള ലഭ്യതാ പ്രശ്നം കുറയ്ക്കുന്നതിനും തലമുറകൾക്കിടയിലെ സാമ്പത്തിക അസമത്വം ചുരുക്കുന്നതിനും സഹായിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ പറഞ്ഞു.
1: I don't want us to be a country where young people are forced to rent for their entire life, where they've got no other option, where they can't afford to buy a house. But mate, that's where it's going. When we were in our 20s, the average house was about 4 times the average salary.
2: Yeah.
1: Now it's about 10. It's even higher in Sydney where we live.
0: അഗ്നിശമന സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന ഫയർ ഫൈറ്റിംഗ് ഫോമിൽ നിരോധിത PFAS രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3M ഓസ്ട്രേലിയ കമ്പനിക്കെതിരെ ഫെഡറൽ സർക്കാർ കേസ് ഫയൽ ചെയ്തു. PFAS രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലെ 28 പ്രതിരോധ കേന്ദ്രങ്ങൾ കമ്പനി മലിനമാക്കിയെന്ന് സർക്കാർ ആരോപിച്ചു. പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുമെന്നതിനാൽ നിരോധിക്കപ്പെട്ടവയാണ് PFAS രാസവസ്തുക്കൾ. കമ്പനി വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും അതിൻ്റെ ഉൽപ്പന്നങ്ങളിലൊന്നിൻ്റെ ഫലങ്ങൾ തെറ്റായി പ്രതിനിധീകരിച്ചുവെന്നും പാരിസ്ഥിതിക ആഘാതങ്ങളെയും നിർമ്മാർജ്ജനത്തെയും കുറിച്ച് തെറ്റായ ഉറപ്പുകൾ നൽകിയെന്നും സർക്കാർ ആരോപിക്കുന്നു. ഇതിനായി $2 ബില്യൺ നഷ്ടപരിഹാരമാണ് ഫെഡറൽ സർക്കാർ ആവശ്യപ്പെടുന്നത്. കോമൺവെൽത്ത് ഇതുവരെ ഫയൽ ചെയ്ത ഏറ്റവും വലിയ നിയമ നടപടികളിലൊന്നാണിത്. പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഉണ്ടായ മലിനീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാനും നിയന്ത്രിക്കാനും ശുചീകരിക്കാനും സർക്കാർ വലിയ തുക മുടക്കിയെന്നും സർക്കാരിന് നഷ്ടപരിഹാരം നൽകാൻ കമ്പനി ബാധ്യസ്ഥരാണെന്നും അറ്റോർണി ജനറൽ മിഷേൽ റോളൻ പറഞ്ഞു.
3: The Commonwealth is seeking more than $2 billion in damages to recover significant past and future expenses incurred in investigating and managing contamination resulting from the historical storage and use of this foam. Let me be clear, this is the largest legal claim ever brought by the Commonwealth.
0: ഓസ്ട്രേലിയയിലെ ദാരിദ്ര്യം കൂടുതൽ രൂക്ഷമാകുന്നതായി സാൽവേഷൻ ആർമിയുടെ പുതിയ പഠനം. സംഘടനയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന 4000 ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 90% ആളുകളും പതിവായി ഭക്ഷണം ഒഴിവാക്കുന്നതായി വ്യക്തമാക്കുന്നു. ജീവിത ചെലവുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുടുംബങ്ങൾ അടിയന്തര സഹായത്തിനായി സമീപിക്കുന്നുണ്ടെന്നും സാൽവേഷൻ ആർമി വ്യക്തമാക്കി. പ്രതിദിനം ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കേണ്ട സാഹചര്യം പലരും നേരിടുന്നതായി സംഘടനയുടെ വക്താവ് മേജർ വാൻ എലിയറ്റ് പറഞ്ഞു.
4: At least 90% of them are telling us that they're going without meals regularly, and 37% of those people are actually going daily, having to cut down on the food that they're eating.
0: ടൈപ്പ് 1 പ്രമേഹത്തെ ചെറുക്കാൻ സഹായിക്കുന്ന പുതിയ ചികിത്സയ്ക്ക് ഓസ്ട്രേലിയയിൽ അനുമതി ലഭിച്ചു. തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷനാണ് TSLD എന്ന ചികിത്സയ്ക്ക് അംഗീകാരം നൽകിയത്. ടൈപ്പ് 1 പ്രമേഹത്തിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമായാണ് ചികിത്സ. ശരീരത്തിന് കൂടുതൽ കാലം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ ചികിത്സ സഹായിക്കും. 2 നീളുന്ന ചികിത്സയിലൂടെ ദിവസേന ഇൻസുലിൻ ഇഞ്ചക്ഷനുകളോ ഇൻസുലിൻ പമ്പുകളോ ഉപയോഗിക്കേണ്ട സാഹചര്യം ഏകദേശം 2 വൈകിപ്പിക്കാമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പ്രമേഹ ചികിത്സാ രംഗത്തെ വലിയ മുന്നേറ്റമാണിതെന്ന് ഓസ്ട്രേലിയൻ ഡയബറ്റീസ് സൊസൈറ്റിയുടെ CEO അസോസിയേറ്റ് പ്രൊഫസർ സോഫ് ആൻഡ്രിക്കോപോളസ് പറഞ്ഞു.
5: That we can delay the onset of type 1 diabetes. And you know, this hasn't been done before. This is brand new breakthrough kind of research that we can slow the progression of type 1 diabetes.
0: അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിരവധി സ്ത്രീകളെ ആർത്തവ സംബന്ധമായ ശുചിത്വത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യത്തിലെത്തിച്ചെന്ന് ഓസ്ട്രേലിയൻ ചാരിറ്റി സംഘടന നടത്തിയ സർവേയിൽ വ്യക്തമാക്കി. ഷെയർ ദ ഡിഗ്നിറ്റി എന്ന സംഘടനയാണ് സർവേ നടത്തിയത്. 150,000 ഓസ്ട്രേലിയക്കാരൻ നടത്തിയ സർവേയിൽ 65% പേർ ടാമ്പൺ, സാനിറ്ററി പാഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പകരം പഴയ തൂവാലകൾ, ടോയ്ലറ്റ് പേപ്പർ, ചിലപ്പോൾ ബ്രെഡ് പോലും ഉപയോഗിക്കേണ്ടി വന്നതായി പറഞ്ഞു. താങ്ങാനാവാത്ത ചെലവ്, ഓരോ 4 ഒരാൾ ശുപാർശ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ നേരം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതായും സർവേ കണ്ടെത്തി. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേയുടെ ഭാഗമായാണ് സർവേ നടത്തിയത്. ഓസ്ട്രേലിയയിൽ ഇത് നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് അഥവാ ദേശീയ അനുരഞ്ജന വാരമാണ്. എല്ലാ വർഷവും മെയ് 27 മുതൽ ജൂൺ 3 വരെയാണ് അനുരഞ്ജന വാരം ആചരിക്കുന്നത്. ഓസ്ട്രേലിയൻ ആദിമ വർഗക്കാരും കുടിയേറ്റക്കാരും തമ്മിലുള്ള ഒരുമയും സ്നേഹവും വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുരഞ്ജന വാരത്തെക്കുറിച്ച് കേൾക്കാം.
2: ദേശീയ അനുരഞ്ജന വാരം എല്ലാ വർഷവും മെയ് 27 മുതൽ ജൂൺ 3 വരെയാണ് റീകൺസിലിയേഷൻ വീക്ക് അഥവാ അനുരഞ്ജന വാരമായി ആചരിക്കുന്നത്. ഓസ്ട്രേലിയൻ മണ്ണിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ ആദിമവർഗക്കാരും ഇവിടേക്ക് കുടിയേറിപ്പാർത്ത മറ്റെല്ലാവരും തമ്മിലുള്ള ഒത്തൊരുമയും സഹകരണവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാരം. അതായത് 1700s ഇവിടേക്കെത്തിയ ഇംഗ്ലീഷുകാർക്കും അവരുടെ പിന്മുറക്കാർക്കും മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ആദിമവർഗ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതുമായി പൊരുത്തപ്പെടാനുമുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആഴ്ച. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് 27 മുതൽ ജൂൺ 3 വരെ അനുരഞ്ജന വാരമായി ആചരിക്കുന്നത് എന്നറിയാമോ? ഈ രണ്ടു തീയതികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആദിമവർഗക്കാർക്ക് മാത്രമായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഫെഡറൽ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു ജനഹിത പരിശോധന നടന്ന ദിവസമാണ് മെയ് 27. 1967 ആ റഫറണ്ടം. ഓസ്ട്രേലിയയിലെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആദിമവർഗക്കാരാണ് എന്ന് സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്ന ദിവസമാണ് ജൂൺ 3. 1992 മാബോ വിധി എന്നറിയപ്പെടുന്ന ഈ ഹൈക്കോടതി വിധിയുണ്ടായത്. ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഓരോ വർഷവും അനുരഞ്ജന വാരത്തിന് ഒരു ആശയം കൂടിയുണ്ടാകും. ചരിത്രത്തിൽ നിന്നുള്ള കറുത്ത അധ്യായങ്ങൾ തുറന്നു പറയുന്ന പല അവസരങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് കിരൺ മണ്ടെയ്ൻ ചൂണ്ടിക്കാട്ടി. ന്യൂ സൌത്ത് വെയിൽസിലെ മയാൽ ക്രീക്ക് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒരു ഉദാഹരണം. 1838 മയാൽ ക്രീക്കിൽ 28 ആദിമവർഗക്കാരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. 12 യൂറോപ്യൻ കുടിയേറ്റക്കാർ ചേർന്നായിരുന്നു ഇത്. ഈ യൂറോപ്യൻ വംശജരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. അന്ന് കൊന്നവരുടെയും കൊല്ലപ്പെട്ടവരുടെയും പിന്തലമുറക്കാർ സമീപകാലത്തായി എല്ലാ വർഷവും ഒരുമിച്ച് ചേരാറുണ്ട്.
6: And I remember hearing Anisu Blackrock, one of the elders who were kind of instrumental in that story of reconciliation, say, I hope in the future that we stop talking about the massacre and we talk about the healing that's happened since. And that includes not only the descendants of the Aboriginal and Torres Strait Islander group, but also descendants of the perpetrators. And I think one of the most moving things I've seen and heard is the embrace between Anisu and one of those descendants from perpetrators. It really is moving and I defy anyone not to be choked up by it.
2: അതേസമയം ഇത്തരം തുറന്നു പറച്ചിലുകൾ ഔദ്യോഗികമാക്കണം എന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. ആദിമവർഗ വിഭാഗങ്ങളുമായി ഇതിനായി ഒരു ഉടമ്പടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. ഇത്തരത്തിൽ ആദിമ വിഭാഗങ്ങളുമായി അനുരഞ്ജന പരിപാടികൾ നടത്തുന്ന രാജ്യങ്ങൾ നിരവധിയുണ്ട്. കാനഡ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ. എന്നാൽ അതിനായി ഒരു ഉടമ്പടിയില്ലാത്ത ഏക കോമൺവെൽത്ത് രാജ്യമാണ് ഓസ്ട്രേലിയ. രാജ്യവ്യാപകമായി നിരവധി പരിപാടികളാണ് അനുരഞ്ജന വാരം ആചരിക്കുന്നതിനായി നടക്കുന്നത്. അത്തരം പരിപാടികളിൽ പങ്കെടുത്ത് നമുക്കും ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ കഥകളും വസ്തുതകളും മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് ഇത്.
0: ഓസ്ട്രേലിയയിലെ അനുരഞ്ജന വാരത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. എന്തായിരുന്നു ആദിമവർഗ ജനതയ്ക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്നത്? അനുരഞ്ജന വാരത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആദിമവർഗ ചരിത്രം ഇന്നത്തെ പരിപാടിയിൽ വളരെ വിശദമായി നമ്മൾ കേൾക്കും. അതിലേക്കെല്ലാം പോകുന്നതിനു മുമ്പ് ചെറിയൊരു ഇടവേള.
7: കേൾക്കാം നിങ്ങളുടെ മനസ്സിലണങ്ങുന്ന പരിപാടികൾ.
8: Can you describe that feeling for people who haven't experienced it?
9: SBS Hindi uplabdh karvata hai.
10: Far from the partisan politics.
7: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ
11: sbs.com.au/audio

0: പ്രിയ ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൻ്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടികളുമായി നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കൊപ്പം. ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം എസ് ബി എസ് മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. അതുകൂടാതെ ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്കും കേൾക്കാം. ഇനി പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി എ എൻ കുമാരമംഗലം ചേരുന്നു. കുമാരമംഗലം, സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയൻ്റെ വീടുകളിൽ നടത്തിയ റെയ്ഡ് കേരളത്തിലുണ്ടാക്കിയ ചലനം ചെറുതല്ല. എന്തൊക്കെയാണ് റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ?
1: നവ്യ, മുഖ്യമന്ത്രിയുടെ മകളായ, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ തന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് സി എം ആർ എൽ എന്ന കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് കൺസൾട്ടിംഗ് ഫീസ് വാങ്ങി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഏജൻസിയായ എസ് എഫ് ഐ ഒ ഒരു അന്വേഷണം നടത്തിയിരുന്നു. തുടർന്നാണ് ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തത്. സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് തന്നെയാണ് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്തത്. എന്നാൽ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു, ചില സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഈ സ്റ്റേ കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ഒഴിവാക്കിയതോടുകൂടിയാണ് വെറും 8 മണിക്കൂർ കൊണ്ട് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെയും അതുപോലെ തന്നെ വീണ വിജയന്റെയും അവരുടെ ഭർത്താവായ മുൻ മന്ത്രി കൂടിയായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. ഇതുകൂടാതെ ബംഗളൂരുവിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസുകളിലും സി എം ആർ എൽ ഓഫീസുകളിലും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിലും റെയ്ഡ് നടത്തി. എന്നാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഈ റെയ്ഡ് പാർട്ടി പ്രവർത്തകർ സംഘടിച്ചെത്തി അതിനെതിരെ പ്രതിഷേധം നടത്തി. ഏതാണ്ട് 11 മണിക്കൂറോളം ഈ റെയ്ഡ് നീണ്ടു നിന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ പത്രക്കുറിപ്പിൽ എന്തൊക്കെ രേഖകളാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ പ്രഥമ ദൃഷ്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിലാണ് ഈ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, അതായത് ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ നീക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും സാധ്യതയുണ്ട്. അതിപ്പോൾ 2 ദിവസം ബക്രീദുമായി ബന്ധപ്പെട്ട അവധി ആയതിനാൽ കോടതികളെല്ലാം തന്നെ അവധിയാണ്, കോടതികൾ തുറക്കില്ല. ഈ ഒരു പഴുതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൗശലപൂർവ്വം ഈ നീക്കം നടത്തിയത് എന്നും പറയുന്നുണ്ട്. ഇതിന്റെ ഒരു സാങ്കേതിക പ്രശ്നം സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ കേന്ദ്ര സേനയെ നേരിട്ട് സുരക്ഷാ ചുമതല ഏൽപ്പിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നടപടി നടത്തിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. വ്യക്തമായ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നവ്യ,
0: പിന്നെ കുമാരമംഗലം, ഇതിന്റെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് വരുമ്പോൾ ഇ ഡി നടത്തിയ ഈ ഒരു നീക്കം സി പി എമ്മിനെ മൊത്തത്തിൽ ഇളക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മരവിച്ച സി പി എം സംഘടനാ സംവിധാനത്തെ സംഭവം ചൂടുപിടിപ്പിച്ചെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. സംഭവത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല.
1: നവ്യ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റെയ്ഡ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ സി പി എം പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്ത് വളരെ രൂക്ഷമായ രീതിയിൽ 3 വാഹനങ്ങളുടെ ചില്ലുകൾ ഇവർ തകർത്തു. തുടർന്ന് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ പ്രവർത്തകർ കയറിയിരുന്നപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനോട് പോലീസ് പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന നിലപാട് മുതിർന്ന സി പി എം നേതാക്കൾ എടുത്തു. തുടർന്ന് വലിയ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായെങ്കിലും കുറെ സമയത്തിന് ശേഷം ഈ 4 പ്രതികളും തന്നെ വന്ന് പോലീസ് വാനിൽ കയറിയാണ് ഉണ്ടായത്. ഇത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കി. കാരണം ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു പോലീസ് മാനുവലിലോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലോ പറഞ്ഞിട്ടില്ല. അങ്ങനെയായിട്ടും എ ഡി ജി പി മുതലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നത് സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ സേനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ധർമ്മടം, കണ്ണൂർ ജില്ലകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെയും അതുപോലെ തന്നെ പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡ് ഏതായാലും പാർട്ടി പ്രവർത്തകരെ വീണ്ടും തിരിച്ച് പാർട്ടിയുടെ ഒരു താളുകളിലേക്ക് കൊണ്ടുവരാനായി ഒരു കാര്യം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അത് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ സ്ഥലങ്ങളിലും വളരെ വീറോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ പിണറായി വിജയനെ പ്രതിരോധിക്കാനായി അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ അദ്ദേഹത്തിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ എത്തിയത്. അത് വലിയൊരു ഒരു ശുഭസൂചനയായിട്ട് ഇപ്പോൾ സി പി എം കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസുണ്ട്. കേന്ദ്രസേനയെ ആക്രമിച്ചതിൽ വലിയ അമർഷവും ഇപ്പോൾ നിലവിൽ സേനയ്ക്കുള്ളിലുമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി വി ഡി സതീശന് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സി പി എം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഇ ഡി റെയ്ഡ് നടന്നത് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് ബി ജെ പി ഗൂഢാലോചനയും ഇപ്പോൾ സി പി എം ആരോപിക്കുന്നുണ്ട്. നവ്യ,
0: നന്ദി. കുമാരമംഗലം വിശദാംശങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് എ എൻ കുമാരമംഗലമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന ഇ ഡി റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചത്.
2: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
0: മുഹമ്മദ് നബിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇബ്രാഹിം നബി തൻ്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ച് പ്രീതിക്കായി ബലിയിറക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ. ഇതിൻ്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കൾക്ക് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായ ബലിപെരുന്നാൾ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു.

SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: പ്രിയ ശ്രോതാക്കൾക്ക് എസ് ബി എസ് മലയാളത്തിൻ്റെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തണുപ്പ് കാലമാണ്. തണുപ്പ് കാലത്ത് പ്രതിരോധ ശേഷി കുറയുകയും അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും പലരെയും അലട്ടാറുണ്ട്. ജലദോഷം, ചുമ, പനി, തൊണ്ടവേദന, അങ്ങനെ പലവിധ രോഗങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയമാണിത്. അതോടൊപ്പം തന്നെ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഡിഫ്തീരിയയും പടരുന്നെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഫ്ലൂവും ഡിഫ്തീരിയയും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം? എന്താണ് ഡിഫ്തീരിയ എന്നും രോഗവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ? സിഡ്നി ഓപ്പൺ ഹോസ്പിറ്റലിൽ ഡോക്ടറായ അഹമ്മദ് കൈദർ ഷഹീറാണ് ശ്രോതാക്കൾക്കായി വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സ്വാഗതം ഡോക്ടർ ഷാഹിർ എസ് ബി എസ് മലയാളത്തിലേക്ക്.
1: നമസ്കാരം നവ്യ.
0: അപ്പം ഇവിടെ ഓസ്ട്രേലിയയിലെ വിവിധ ഇടങ്ങളിൽ ആശങ്കാജനകമായ രീതിയിൽ ഡിഫ്തീരിയ രോഗം വ്യാപിക്കുന്നതായുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഡിഫ്തീരിയ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതൊരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അത് മിക്കവാറും പകരുന്നത് ശ്വാസകോശത്തിൽ കൂടെയാണ്. നമ്മളെ തുമ്പുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന കണികകളിൽ കൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പടരുന്നത്. വളരെ റെയറായിട്ട് പിന്നെ ഈ ചർമ്മത്തിൽ ഉണ്ടാവുന്ന വ്രണങ്ങൾ, ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ ഈ രോഗം ഉണ്ടാക്കാം. അപ്പൊ അത് ടച്ച് ചെയ്യുന്നതിന് കൂടെയും നമുക്കിത് വരാം. ഇത് കോവിഡിന്റെ കാലത്ത് ഓർമ്മ ഉണ്ടാവും, ഹാൻഡ് വാഷിംഗ്, ഫേസ് മാസ്ക് ഇതൊക്കെ യൂസ് ചെയ്താണ് ഇതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്തിരുന്നത്. അപ്പോ ഈ അസുഖം പിന്നെ 10% ആൾക്കാർ, ശ്വാസകോശത്തിന് ബാധിക്കുന്ന 10% ആൾക്കാർ മരണപ്പെടാൻ സാധ്യതയുള്ള അസുഖമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബാക്ടീരിയ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ശ്വാസകോശത്തിലാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മളെ തൊണ്ട, ഈ പിറകിലുള്ള വശം ഉണ്ടല്ലോ, അതിന്റെ അവിടെ ഒരു തരം പിന്നെ ഒരു പാടുണ്ട്, സ്യൂഡോ മെംബ്രേൻ എന്ന് പറയും. അത് ശരിക്കും എന്താ വെച്ചാൽ നമ്മളെ ആ പ്രതലം, നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മുടെ തൊണ്ടയുടെ ഉൾവശത്തുള്ള ചർമ്മം ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നശിച്ചിട്ട് അത് ഒരു പിന്നെ പാട പോലെ ആവുകയും അതിന്റെ ഇടയിൽ ഈ ബാക്ടീരിയ വളർന്നുകൊണ്ടിരിക്കും.
0: അപ്പം ഇത് വരാനുള്ള കാരണങ്ങളും അതിന്റെ പ്രധാന ലക്ഷണങ്ങളും എന്തൊക്കെയാണ്?
1: അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പടരുന്നതെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് നമ്മളെ വാക്സിനേഷൻ റേറ്റ് കുറഞ്ഞു പോയി. 90% താഴെ, 85% ഒക്കെ താഴെ വന്നു പോയി. എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറ്റില്ല, അറിയാലോ. പ്രത്യേകിച്ച് പിന്നെ ക്യാൻസർ ചികിത്സ ചെയ്യുന്നവര്, വളരെയധികം അലർജി ഉള്ളവർ വാക്സിൻ, ക്യാൻസർ ചികിത്സ ഒക്കെ ചെയ്യുന്ന സമയത്ത് വാക്സിൻ വർത്തിക്കത്തില്ല, കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. പിന്നെ വളരെ പിന്നെ ഈ ഇമ്മ്യൂണോ സപ്രസന്റ് ആയി, അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇങ്ങനെ തളർത്തുന്ന മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് കുറുക്ക അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ കരളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ, ബോൺ മാറോ മാറ്റിവെച്ചവർക്കൊക്കെ ഈ വാക്സിനേഷൻ ഫലപ്രദമാവത്തില്ല. പിന്നെ വളരെ ചെറിയ കുട്ടികൾ, കാരണം കുട്ടികൾക്ക് നമ്മൾ വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്ന 2 മാസം മുതലാണ്. അപ്പൊ 2 മാസം വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ കിട്ടത്തില്ലല്ലോ, 2 മാസത്തിന് ശേഷമാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രീം അലർജിക് കേസസ് ഉണ്ടാവും, കാരണം അവർക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല, അപ്പൊ അവർക്കാണ് റിസ്ക്. പൊതുവിലെ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ, മലയാളികളുടെ ഇടയിലും അഭ്യസ്ത ആൾക്കാരുടെ ഇടയിലും വാക്സിനേഷൻ റേറ്റ് കുറവല്ല.
0: ബൂസ്റ്റർ ഡോസ് അത് എടുക്കേണ്ട ആവശ്യമുണ്ട്, അത് എപ്പോഴും എടുക്കണം.
1: കുട്ടികൾക്ക് പറഞ്ഞു 2, 4, 6 മാസം, പിന്നെ 4ാമത്തെ വയസ്സിൽ, പിന്നെ 18ാമത്തെ മാസം ഉണ്ട്, 1.5 വയസ്സാകുമ്പോ, അത് കഴിഞ്ഞ് 4ാമത്തെ വയസ്സിൽ, പിന്നെ 12, 13 വയസ്സ് കഴിഞ്ഞ പിന്നെ നമ്മൾ എടുക്കുന്നത് 50 വയസ്സിലാണ്, പിന്നെ 65 വയസ്സായാലും ഒന്നുകൂടി എടുക്കാം. ഇത് കൂടാതെ നമ്മൾ ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട്. 40, അവർക്ക് ആദ്യത്തെ പകുതി കഴിഞ്ഞാൽ, 40 ആഴ്ച കഴിഞ്ഞാണല്ലോ, അപ്പം 20 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വാക്സിൻ കൊടുക്കും. ഈ ഡിഫ്തീരിയയും കൂടെ തന്നെ തൊണ്ടമുള്ളാണ്. അപ്പൊ ഫസ്റ്റ് സീസണാണ് വില്ലൻ ചുമയാണ്, അതൊരു 100 ദിവസത്തെ ചുമന്ന് പറയും അത് വന്നു കഴിഞ്ഞാൽ. അതുപോലെ ടെറ്റനസും അറിയാം, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ടോക്സിൻ, വിഷാംശ ഡിഫ്തീരിയ ഉണ്ടാക്കുന്നതും ഒരു ടോക്സിനാണ്, ഡിഫ്തീരിയ ടോക്സോയിഡ്. അപ്പൊ അത് അതിന്റെ വിഷാംശമാണ്. അപ്പൊ ആ വിഷാംശത്തിനെതിരായിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മള് ഹൈ റിസ്ക് ഏരിയ, ഇപ്പൊ ഡിഫ്തീരിയ ഒക്കെ പടർന്നു പിടിക്കുന്ന നാടുകളിലൊക്കെ നമ്മൾ പോവുകയാണ്. ഇപ്പൊ 35 വയസ്സുള്ള ഒരാള്, അയാൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ വാക്സിനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവരും ഈ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്നാണ് പറയുന്നത്.
0: അപ്പം യാത്ര ചെയ്യാൻ പദ്ധതിയുള്ള ഒരാള് വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു.
1: അതെ അതെ, ഡിഫ്തീരിയ പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പോകുന്ന ഭാഗത്ത് ഉണ്ടെങ്കിൽ ഒരു വാക്സിൻ എടുത്താൽ മതിയാവും. 13 വയസ്സിന് ശേഷം, 50 വയസ്സിന്റെ ഇടയിൽ ഒരു ബൂസ്റ്റർ മിക്കവാറും എടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ പാത പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അതിന് ആന്റിബയോട്ടിക് കഴിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഇത് മാരകമാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്, ഈ പാട് വലുതായി ശ്വാസകോശത്തിന് തടസ്സം വരുന്നതാണ്. മറ്റൊന്ന്, ഈ വിഷാംശം ശരീരത്തിൽ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കാം. ഹൃദയത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഹൃദയം പരാജയപ്പെടും. അപ്പോ വല്ലാത്ത ശ്വാസ തടസ്സമൊക്കെ വന്ന് അതിൽ കൂടി മരണപ്പെടാം. ഇതുകൂടാതെ പിന്നെ നമുക്ക് നമ്മുടെ വൃക്കകൾക്ക് തരാതെ വരാം.
0: ഈ ശ്വാസ തടസ്സം അല്ലാതെ വേറെ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ്? ഇപ്പം നമ്മൾ ഡിഫ്തീരിയ ആണെന്ന് മനസ്സിലാക്കാൻ പനി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ?
1: പനിയും തൊണ്ടവേദനയാണ് സാധാരണ ഇത് വരുന്നത്. അപ്പൊ നമ്മള് നമുക്ക് തന്നെ നമ്മള് പിറകെ തൊണ്ടയുടെ പിറകു വശം ശ്വാസടിച്ച് നോക്കാം. അവിടെ പാട പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കാം.
0: അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പനിയും തൊണ്ടവേദന ഒക്കെ പറഞ്ഞു, ഇപ്പൊ ഈ ഫ്ലൂ ഇതൊരു ഫ്ലൂ സീസൺ കൂടിയാണ്, ഫ്ലൂവിൽ ഇതുപോലെ പനിയും ഇതൊക്കെ കാണാം. അപ്പൊ ഇതെങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റിയത് ഫ്ലൂ ആണോ ഡിഫ്തീരിയ ആണോ എന്നുള്ളത്?
1: ആ, നല്ല ചോദ്യമാണ്. പിന്നെ ഫ്ലൂ ആണെങ്കിൽ നല്ല ശക്തമായ ശരീരവേദന ഒക്കെ ഉണ്ടാവും. തൊണ്ടവേദന ഫ്ലൂവില് അത്ര അധികം ഉണ്ടാവണമെന്നില്ല. ജലദോഷം, തലവേദന, ശരീരവേദനയും ഒക്കെ ആയിട്ടുള്ളൊരു അസുഖമാണ് ഫ്ലൂ. പക്ഷെ ഇത് ബാക്ടീരിയയുടെ അസുഖം ആയതുകൊണ്ടാവാം. പിന്നെ തൊണ്ടയാണ് ആദ്യം ബാധിക്കുന്നത്. അപ്പൊ തൊണ്ടവേദനയും പനിയും ഒക്കെ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ടോർച്ച് അടിച്ച് പിറകിൽ ആ എന്ന ശബ്ദത്തില് ഹൈ പിച്ചിലാക്കി ടോർച്ച് അടിച്ച് കണ്ണാടി കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു തോന്നുന്ന കളവൊക്കെ ആണെങ്കിൽ അത് സാധാരണയുള്ള വൈറസ് അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ പാട പോലെ വരുന്നുണ്ടെങ്കിൽ അതും കുറച്ച് നമ്മൾ പറയുന്നില്ലേ, ചെറിയ മുറിവുകളൊക്കെ ഉണങ്ങിയാൽ ഈ പാട വരുന്നില്ലേ, അത് ഉണങ്ങുമ്പോഴാണ് വരുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ വരും. അങ്ങനെ വന്ന് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് വലുതാവുന്നു.
0: അതിനൊരു പ്രത്യേക ഒരു കാരണം കാണുമല്ലോ. ഇപ്പൊ നമ്മള് ചിലതൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭക്ഷണക്രമം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഡിഫ്തീരിയ വരാനുള്ള എന്തെങ്കിലും പ്രധാന കാരണങ്ങളുണ്ട്?
1: പ്രധാന കാരണം ഈ രോഗം വന്ന ആളുടെ അടുത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഇത് ശ്വാസകോശം കൂടി വളരെ എളുപ്പത്തിൽ പടരുന്ന ഒരു രോഗമാണ്. അത് എല്ലാവർക്കും വരാം, ആർക്കും വരാം.
0: അപ്പൊ ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇതിൽ അപകട സാധ്യതകൾ കൂടുതലാണ് അല്ലേ?
1: പിന്നെ
0: അപ്പൊ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ്?
1: ഈ തൊണ്ടമുള്ളിൽ വന്ന് പാട പോലെ വരികയാണെങ്കിൽ കുറച്ച് അതൊരു റിസ്ക് ആണ്. അപ്പൊ അത് അടുത്തത് വലുതായി കഴിഞ്ഞാൽ ശ്വാസ തടസ്സം വരും. അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുക. ഇവിടെ ഇപ്പൊ പുതിയ ഒരു സൗകര്യം ഉണ്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വന്നതാണ്. ടെലി ഹെൽത്ത് ഡോക്ടർ, പിന്നെ അർജന്റ് കെയർ സർവീസ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. നമുക്കിങ്ങനെ പ്രശ്നമുണ്ട്, ശ്വാസത്തിന് ചെറിയ തടസ്സം ബുദ്ധിമുട്ടുണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഉടനെ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുകയും ആംബുലൻസ് ചിലപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആംബുലൻസ് വിളിക്കുകയും ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടി വരും.
0: ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം വാക്സിനേഷൻ ഒക്കെ വഴി തുടച്ചു മാറ്റപ്പെട്ട ഒരു അസുഖമാണ്, നിർമ്മാർജ്ജനം ചെയ്ത ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും അതിന്റെ വ്യാപനം എത്രത്തോളം ആശങ്കാജനകമാണ്? ശരിക്കും ഈ വാക്സിനേഷന്റെ ആ ഒരു അഭാവം ആണോ ഇത് ഇങ്ങനെ വ്യാപിക്കാനുള്ള പ്രധാന കാരണം?
1: ഇത്തരം രോഗങ്ങളെ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്താണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നെ ഇൻസിഡൻസ് ഓരോ വർഷത്തിലും ഉണ്ടാവുന്ന നമ്പറുകൾ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനമായ ഒരു ആക്ഷൻ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാക്സിനേഷൻ ആണ്. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസം. നമുക്കൊരു പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം, ശ്വാസകോശ സംബന്ധമായ ജലദോഷം പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞു, ഞങ്ങൾ സ്വയം അതിനെ ഞങ്ങൾ മാറ്റി നിർത്താൻ, ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോവാതിരിക്കുക, അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള അത് ഒന്ന്. പിന്നെ നമ്മളും ഈ പ്രത്യേകിച്ച് വിന്റർ സീസണിലൊക്കെ അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ പലപ്പോഴും ഉണ്ടാവും. ആരെങ്കിലും ചുമക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കയ്യിലുള്ള മാസ്ക് ഞങ്ങൾ ധരിച്ചു വെക്കുക, അതാണ് അതിന്റെ പ്രധാനം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്സിനേഷൻ റേറ്റ് എപ്പോഴും 90-95% മുകളിൽ നിർത്തി കഴിഞ്ഞാൽ, ഇത് വന്നാൽ ഇപ്പൊ 95% രോഗി ജനങ്ങൾക്കും വാക്സിനേറ്റഡ് ആണെങ്കിൽ ഒരു രോഗി പുറത്തുനിന്ന് വരും. ഈ രോഗമുള്ള ആസ്ട്രേലിയയിലെ എപ്പോഴും ഒരു ടൂറിസ്റ്റ് ദേശമാണ്. കൂടാതെ വിദ്യാർത്ഥികൾ, പുതിയ വിദ്യാർത്ഥികൾ വരുന്നു, പിന്നെ പുതിയ മൈഗ്രൻസ് വരുന്നു. അപ്പൊ ഏത് സമയത്തും നമുക്ക് ഈ അസുഖം പുതുതായിട്ട് ഇങ്ങോട്ട് വരാം. ഉദാഹരണത്തിന് 100 പേരുള്ള ഒരു മുറിയിൽ 95% ആ വ്യക്തികൾക്കും രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഈ രോഗം പടർത്തുന്നവരുമ്പോ ഈ 95% ആളുകളും ഇതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവർക്ക് ഇതിന്റെ രോഗം ബാധിക്കത്തില്ല.
0: വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഇത് തടയാനുള്ള ഒരു മാർഗം.
1: അതെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാക്സിനേഷനെ കുറിച്ച് ഭയം അല്ലെങ്കിൽ മുമ്പൊരു സൈഡ് എഫക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് ഇൻഫെക്ഷസ് ഡിസീസ് ഡോക്ടർ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി ഡോക്ടർ ആയിട്ട് കൺസൾട്ട് ചെയ്ത് അവർ ജി കെ കൺസൾട്ട് ചെയ്ത് സ്പെഷ്യലിസ്റ്റ് ഒപ്പീനിയൻ എടുത്ത് വേണം ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ.
0: അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇതിനെന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം?
1: ഈ സ്കൂളാണ് എല്ലാത്തിന്റെയും ഒരു ഒരു റിസോഴ്സ് അല്ലെ. ഒരു കുട്ടി എവിടെയെങ്കിലും പോയി ഒരു ടൂറിന് പോയി അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നു അവര് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അസുഖങ്ങളാണ് ഈ സാധാരണ ജലദോഷങ്ങളൊക്കെ. അവർ തുമ്മു തുമ്മുമ്പോൾ അവിടെ അടുത്തിരിക്കുന്ന കുട്ടികൾ കിടക്കുന്നു, അവർ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സ്കൂളിലാണ് ഒരുവിധം എല്ലാ ശ്വാസകോശ സംബന്ധ രോഗങ്ങളും സ്കൂളുകളിൽ നിന്നും ചൈൽഡ് കെയർ സെന്ററിൽ നിന്നുമാണ് മറ്റ് സമൂഹത്തിലേക്ക് പടരുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാക്കളാണെങ്കിൽ ജലദോഷവും ചുമയുമുള്ള കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതിരിക്കുക എന്നുള്ളതാണ്.
0: മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് വേറൊരു കാര്യം അല്ലേ?
1: അവർക്ക് മാസ്കുകൾ കൊടുക്കാം. കുട്ടികൾ പെട്ടെന്ന് സമൂഹത്തിന് കാണുന്നുണ്ടെങ്കിൽ അവർ ഐസൊലേറ്റ് ചെയ്യാം. അവരെ പാരന്റ്സിനെ വിളിച്ച് രക്ഷിതാക്കളെ വിളിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ പറയാം. നന്നായി ചുമക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാസ്ക് കൊടുക്കാം. അവർ മാസ്ക് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാനിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വരാത്തവർക്കും മാസ്ക് കൊടുക്കാം. അവർക്കും വരാതിരിക്കാനും മാസ്ക് ഉപയോഗിക്കാം.
0: അതിപ്പോ സ്കൂളിലാകുമ്പോ വീട്ടിലൊരാൾക്ക് രോഗബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അയാളിൽ നിന്ന് മാറി നിൽക്കണോ അങ്ങനെ എന്തെങ്കിലും?
1: അതെ, അത് പറ്റുന്ന സമയത്തൊക്കെ മാറി നിൽക്കാം. എക്സ്പോഷർ കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
0: ഇപ്പം അവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്?
1: അവരുടെ അവരുടെ തുമ്മൽ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ജലദോഷം ഒക്കെ അവർ വൃത്തിയാക്കുമ്പോൾ ആ കൈ അവർ കൈ കഴുകാതെ വാതിലിന്റെ ഡോറുകൾ ടാപ്പുകൾ വാട്ടർ ടാപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ ബാക്ടീരിയ വരാം. ഞങ്ങൾ അത് തൊട്ട് അതിൽ കൂടി നമുക്ക് പകരാം. അപ്പോ വീട്ടിൽ രോഗം ഉണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നിങ്ങൾ മുഖത്തോ വായോ കൈ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിർബന്ധിത അവസ്ഥയിൽ രോഗപരിചരണത്തിന്റെ ഒക്കെ അവസ്ഥയിൽ രോഗികളെ പരിചരിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വീടുകളാണ് മാറി നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ കഴിയുന്നത്ര ഒന്ന് രോഗിയോട് മാസ്ക് ഉപയോഗിക്കാൻ പറയാം. അപ്പൊ ആ മാസ്കിൽ കൂടി വളരെയധികം ബാക്ടീരിയകളെ തടഞ്ഞു നിർത്താൻ പറ്റും. ഇൻഫെക്ഷൻ വന്നാൽ അതിന്റെ ഡ്യൂറേഷനും സിവിയറിറ്റിയും ആഘാതവും ഒക്കെ കുറയും.
0: ഇനിയിപ്പം അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
1: ഡിഫ്തീരിയയെ കുറിച്ച് പറയുമ്പോൾ വളരെ മാരകമായ രോഗമാണെങ്കിലും ന്യൂ സൗത്ത് വെയിൽസിലോ വിക്ടോറിയയിലോ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവര് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കാര്യമായി പ്രവർത്തിക്കുന്നത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാക്സിനേഷൻ റേറ്റ് കൂട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കുക. അമിതമായി സാധാരണ വരുന്ന ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഡിഫ്തീരിയാന്ന് പേടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വാക്സിനേഷൻ ഒക്കെ എടുത്തവരാണെങ്കിൽ ഇതിന്റെ സാധ്യത വളരെ കുറവാണ്. ഓസ്ട്രേലിയക്കാരുടെ പൊതുവെയുള്ള ഒരു ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് എവിടെയും പോവാം, തിരിച്ചു വരാം. അപ്പൊ അവർക്ക് വരുമ്പം ഈ അസുഖം വന്നിട്ടുണ്ടോ ഇങ്ങനെ വല്ല എക്സ്പോഷൻ ഞങ്ങൾ അറിയാതെ രോഗിയെ കാണാതെ തന്നെ രോഗം നമുക്ക് കിട്ടാം. ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു, ടോയ്ലറ്റിന്റെ ഡോർ നമ്മൾ ഹാൻഡിൽ തൊടുന്നു. അപ്പൊ ഈ ഒരു അസുഖം വന്നവർ ആ ഹാൻഡിൽ തൊട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അത് പോയി തൊട്ട് കഴിഞ്ഞാൽ അതിലൂടെ പകരാലോ. അപ്പൊ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഭയം ഭയം വേണ്ട, ജാഗ്രത വേണം.
0: ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ ഷാഹിർ വിശദാംശങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
1: താങ്ക് യു വെരി മച്ച് നവ്യ, ഓൾവേസ് എ പ്ലെഷർ.
0: എന്താണ് ഡിഫ്തീരിയ എന്നും രോഗവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും സിഡ്നി ഓപ്പൺ ഹോസ്പിറ്റലിൽ ഡോക്ടറായ അഹമ്മദ് കൈദർ ഷാഹിർ വിശദീകരിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് നിങ്ങളുടെ ജിപിയെ നേരിൽ ബന്ധപ്പെടുക.
2: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
0: രാഷ്ട്രീയവും രോഗവും തുടങ്ങി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നു മാറ്റി കാതനിമ്പവും മനസ്സിന് കുളിർമയും നൽകുന്ന നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ? ഓസ്ട്രേലിയയുടെ പല പ്രദേശങ്ങളിലും മഴ നന്നായി തന്നെ പെയ്യുന്നുണ്ടല്ലേ. മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ചൂട് ചായയും അതോടൊപ്പം മനോഹരമായൊരു ഗാനവും, ആ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണല്ലേ. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജി ഉണർത്തുന്ന അത്തരത്തിലുള്ള മനോഹരമായൊരു ഗാനം ആസ്വദിച്ചാലോ? സുനിൽകുമാറും സിതാര കൃഷ്ണകുമാറും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ എസ് ബി എസ് മലയാളത്തിൻ്റെ തത്സമയ പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടികളുമായി നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കൊപ്പം. ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും സംശയം തോന്നാത്തവരായി ആരും തന്നെ കാണില്ല അല്ലേ? പുതിയൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പലതും അറിയാനും മനസ്സിലാക്കാനും ഉണ്ടാകും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ളതാണ് എസ് ബി എസ് മലയാളത്തിൻ്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ. ഓസ്ട്രേലിയൻ ജീവിതത്തിലേക്കുള്ള വഴികാട്ടി എന്ന് തന്നെ പറയാം. അതുപോലൊരു ഓസ്ട്രേലിയൻ വഴികാട്ടിയാണ് നിങ്ങൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. 60,000 വർഷത്തെ ചരിത്രം പേരുന്ന ഓസ്ട്രേലിയൻ ആദിമ വർഗ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒത്തുപോകാനും പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണ് ദേശീയ അനുരഞ്ജന വാരമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു ആദിമവർഗ ജനതയ്ക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്നത്? അവകാശങ്ങളില്ലാത്ത ജനത പറിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങൾ. അനുരഞ്ജന വാരത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആദിമവർഗ ചരിത്രം മുൻ നൈഡോക് പുരസ്കാര ജേതാവായ ഡോക്ടർ ഹരികുമാർ കെ എസ് വിശദീകരിക്കുന്നു. ദീജു ശിവദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: സ്വാഗതം ഡോക്ടർ ഹരികുമാർ, എസ് ബി എസ് മലയാളത്തിലേക്ക്.
2: താങ്ക് യു ദിജു, വളരെ നന്ദിയുണ്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തതിന്.
1: തീർച്ചയായും. എന്തായാലും ചോദിച്ചു തുടങ്ങാവുന്ന ഒരു കാര്യം, നമ്മൾ ഇൻഡിജിനസ് ഓസ്ട്രേലിയൻസ് എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്, ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർ എന്ന്. അങ്ങനെ പറയുമ്പോൾ ഒരു ഒറ്റ സംസ്കാരം എന്ന രീതിയിലാണ് ഭൂരിഭാഗം പേരും അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒറ്റ സംസ്കാരം ഉണ്ടോ ഓസ്ട്രേലിയയിൽ? ഒരു ഇൻഡിജിനസ് ഓസ്ട്രേലിയൻ ഒറ്റ കൾച്ചറായിട്ടുണ്ടോ?
2: ദിജു, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനത്തോടെയും ആദരവോടെയും ഞാൻ നിൽക്കുന്ന ഈ ഭൂമി പരമ്പരാഗതവും സംസ്കാരവും ഇവിടുത്തെ യാമജി ആൾക്കാരുടേതാണെന്ന് അംഗീകരിക്കുന്നു. ഇവിടുത്തെ കഴിഞ്ഞ കാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയിലെ മൂപ്പന്മാർ, അതായത് മുതിർന്നവർക്ക് എൻ്റെ പ്രണാമം. അവരാണ് ഈ നാടിൻ്റെ ഓർമ്മകളും പാരമ്പര്യങ്ങളും പ്രതീക്ഷകളും കാത്തു സൂക്ഷിക്കുന്നവർ. ദിജു ചോദ്യത്തിൻ്റെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഇന്ത്യൻസിൻ്റെയാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയിൽ ഒരു തരം കൾച്ചറേ ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ അവിടെ തന്നെ ഉണ്ട്. ഹരിയാനയിൽ കാണുന്നതല്ല തൊട്ടടുത്ത പഞ്ചാബിൽ കാണുന്നത്, തമിഴ്നാട്ടിൽ കാണുന്ന വളകാപ്പല്ല നമ്മുടെ കേരളത്തിൽ കാണുന്ന ട്രഡീഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ മാതിരി, ഇവിടെ കോളനൈസേഷൻ തുടങ്ങിയത് 1788 ആ സമയത്ത് 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. വിഭാഗങ്ങൾ മാത്രമല്ല, എന്താ പറയാ, പ്രോപ്പർ ഡിസ്റ്റിങ്ക്ട് ബോർഡേഴ്സും ജോഗ്രഫിക്കൽ ഏരിയാസും വെച്ച് ഭിന്നിച്ച 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ 120-150 സ്ട്രോങ് ലാംഗ്വേജ് ബേസിസും കൾച്ചറൽ ബേസിസും ഉണ്ടായിരുന്നു. അതിലൊരു 1700 ഡയലക്ട്സ് ഉണ്ടായിരുന്നു. ഈ ലാംഗ്വേജിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന കാംഗറു, കോവാല, ബിലബോങ് എന്നീ വാക്കുകളൊക്കെ വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ കാൻബെറ വരെ, നമ്മുടെ ഏറ്റവും ഫേമസ് ബീച്ച് സിറ്റിയായ ബോണ്ടായി എന്ന സിറ്റി വരെ ഈ അബോറിജിനൽ ലാംഗ്വേജസ് എന്നുള്ള വന്ന വാക്കുകളാണ്. സോ ഒരു ഒറ്റ എന്താ പറയാ സംസ്കാരമോ ഒരൊറ്റ കൾച്ചറോ അല്ല ഇവിടെ ഉള്ളത്. 500 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ.
1: തീർച്ചയായും. എന്തായാലും താങ്കൾ പറഞ്ഞു തുടങ്ങി തന്നെ, ക്യാപ്റ്റൻ കുക്ക് വന്നതിന് ശേഷമാണ് ഓസ്ട്രേലിയ എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. ഒരു ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കുറിച്ച് ഇവിടുത്തെ ഒരു ആദിമവർഗ വിഭാഗങ്ങൾക്കുള്ള ഒരു ചിന്ത എന്താണ്, ഒരു വികാരം എന്താണ്, അവരുമായി നേരിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്?
2: സോ അവരുടെ വികാരം എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, വികസനത്തിന് വേണ്ടി അവരെന്താണ് ചെയ്തിരിക്കുന്നത്. രണ്ട്, അവരുടെ വികാരം എന്താണ്. അപ്പൊ അവരുടെ വികാരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മൂന്ന് കീ തിങ്സ് നമുക്ക് അറിയാവുന്ന അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്റ്റോളൻ വേജസ്, അവരുടെ അടുത്തുനിന്ന് കട്ടെടുത്ത വേജുകൾ. രണ്ട്, സ്റ്റോളൻ ജനറേഷൻ, അവരുടെ കുട്ടികളെ അവരുടെ വീടുകളിൽ നിന്ന് എടുത്തു മാറ്റിയത്. മൂന്ന്, ഓസ്ട്രേലിയ ഡേ എന്ന് പറയുന്നൊരു വികാരം. നമുക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, എസ്റ്റാബ്ലിഷ് ആയ ഒരു രാജ്യം എന്നുള്ളൊരിതാണ്. പക്ഷെ അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടു, അവരെ ഒരു ഫ്ലോറ ആൻഡ് ഫോണ എന്ന കാറ്റഗറിയിൽ ചേർത്തൊരു ഒരു കാലഘട്ടമാണ് അവർക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ രാജ്യം എന്ത് അടിസ്ഥാനത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട് റേച്ചൽ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ WA സെനറ്റർ പറഞ്ഞിരുന്നു, ദർ ഇസ് നോ ഡൗട്ട് ഇൻ മൈ മൈൻഡ് ദിസ് കൺട്രീസ് എക്കോണമി വാസ് ബോൺ ഓൺ ദ ബാക്സ് ഓഫ് അബോറിജിനൽ ലേബർ. ഗാരി ഹൈലൻഡ് പറഞ്ഞത് ഗാരി ഹാലൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ടിരുന്നത് ഓസ്ട്രേലിയ വാസ് ഡെവലപ്ഡ് ബൈ ഓൺ എ ഷീപ്സ് ബാക്ക്, അതായത് ഷീപ്പിന്റെ എക്സ്പോർട്ടിംഗ് എന്നാണ് ഓസ്ട്രേലിയ ആദ്യം ഉണ്ടായത്, ഫാം പാസ്റ്ററൽ ലാൻഡ് എന്നാണ്. പക്ഷെ ഇന്ന് അങ്ങേര് മനസ്സിലാക്കിയിരിക്കുന്നു തൗസൻഡ്സ് ഓഫ് അബോറിജിനൽ മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ, അവരുടെ ബാക്ക് നിന്നാണ് ഈ ഓസ്ട്രേലിയ ഉണ്ടായിരിക്കുന്നത്. ഇത് ഹിസ്റ്റോറിക്കലി റിട്ടൺ ഡാറ്റയിലുണ്ട്. ഗവൺമെന്റ് കോഫേഴ്സിലേക്ക് പണം തിരിച്ചിട്ടു, ഇവർക്ക് കൊടുക്കാനുള്ള വേജസ് കൊടുത്ത് മാറി കാണിച്ചിട്ട് ആ കോഫേഴ്സ് നിർത്തിയിട്ടാണ് ഇന്ന് ഇവിടെയുള്ള പല ഹോസ്പിറ്റൽസും പല റോഡുകളും പല സ്കൂളുകളും പണിതിരിക്കുന്നതെന്ന് ഇത് ഗവൺമെന്റ് ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ കഴിഞ്ഞ 100-120 കൊല്ലം കാലഘട്ടം കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചൈൽഡ് എന്താ പറയുക സപ്പോർട്ട് കിട്ടും, അത് കിട്ടിയിരുന്നില്ല അവർക്ക്. നമുക്ക് മെറ്റേണിറ്റി പേയ്മെന്റ് കിട്ടും, അത് കിട്ടിയിരുന്നില്ല അവർക്ക്. വർക്കേഴ്സ് കോമ്പൻസേഷൻ, അത് കിട്ടിയിരുന്നില്ല.

0: SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
1: യുദ്ധങ്ങൾ എന്താ പറയുക, തിരിച്ചു വന്നിട്ട് അവർക്ക് അതിന്റെ അംഗീകാരം ഇന്നുവരെ കിട്ടിയിട്ടില്ല. മൂന്ന് ആൾക്കാർക്കാണ് സോൾജർ സെറ്റിൽ ബ്ലോക്ക് റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടിയേക്കുന്നത്. സോൾജർ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴും ആൻസാക് ഡേ എന്ന് പറഞ്ഞ ഡേയുടെ പരേഡിൽ അവരെ നടക്കാൻ സമ്മതിച്ചില്ല. ഈ മിലിറ്ററി മെസ്സുകളിലോ മിലിറ്ററി ഇത് എന്താ പറയുക ഔട്ട്ലെറ്റ്സിലോ അവർക്ക് എൻട്രി കൊടുത്തിരുന്നില്ല. സോ അങ്ങനൊരു ഹിസ്റ്ററിയാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. സോ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ മെയിൻ ആൻസർ ഇസ് ദാറ്റ് ഓസ്ട്രേലിയ ഇസ് ബിൽഡ് ബൈ എവറിബഡി, പക്ഷെ അബോറിജിനൽ കോൺട്രിബ്യൂഷൻ ഒരു വളരെ വളരെ വളരെ കീ പോയിന്റ് ആണ് ഓസ്ട്രേലിയയുടെ ഇന്നത്തെ ഡെവലപ്മെന്റിന്.
2: തീർച്ചയായും. ഇതിലിപ്പം താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ അബോറിജിനൽ ആൾക്കാർക്ക് ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്ന, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അവർക്ക് ചുമ്മാ കാശ് കിട്ടുമല്ലോ എന്നാണ് പല മലയാളികളും പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ അത്തരം കാര്യങ്ങൾ. എന്താണ് അത്തരത്തിൽ വാസ്തവമുണ്ടോ, അത്രത്തോളം ഒരുപാട് ഫണ്ടിങ് അബോറിജിനൽ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടോ?
1: ബിജു, 2008 ഈ ഫണ്ട് ഞങ്ങളുടെ ഹെൽത്തിലെങ്കിലും ഈ ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി ഫണ്ടിങ് ആദ്യമായിട്ട് കുറെ കൊടുത്തോണ്ടിരുന്നത്. ഇത് ഫണ്ടിങ് ഇങ്ങനൊരു രീതിയിൽ ചെലവഴിക്കാനുള്ള കാരണം, ഓസ്ട്രേലിയ ഒരു വളരെ സമ്പന്നമായ രാജ്യമാണ്. ആ സമ്പന്നമായ രാജ്യത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും കഴിയുമ്പോൾ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അബോറിജിനൽ ഓസ്ട്രേലിയൻസിന്റെ 4 കീ പോയിന്റ്സ്: ദീർഘായുസ് കുറവാണ്, ഷോർട്ടർ ലൈഫ് എക്സ്പെക്ടൻസി, ശിശുമരണം 4 times ലാർജർ ദാൻ എനി ഡെവലപ്ഡ് കൺട്രി, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി ഈസ് വെരി ഹൈ, ശരാശരി ഹെൽത്ത് അവരുടെ വളരെ പൂറാണ്, ലോവർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതായിരുന്നു 4 കീ കാറ്റഗറീസ് 2008 ഈ അവരുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്ത സ്റ്റഡീസ് നിന്ന് കണ്ടുപിടിച്ചേക്ക് വാട്ട് ദേ ഹാവ് ഫൗണ്ട് ഔട്ട് ഇസ് $4 million ഒരു പ്രോഗ്രാമിന് കൊടുക്കുക, ഒരു പ്രോഗ്രാമിനോ ഒരു ഡെവലപ്മെന്റിനോ കൊടുക്കുകയാണെങ്കിൽ അതിൽ $100,000 അബോറിജിനൽ ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. പ്ലാനിങ്ങും അതർ കമ്മീഷൻസും ആയിട്ട് പല കാര്യങ്ങളിലും ചെലവായി പോകുന്നുണ്ട്. അബോറിജിനൽ ആൾക്കാരിന്റെ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജുന് ഓസ്ട്രേലിയൻ സൂയിസൈഡ് റേറ്റ് വളരെ ഹൈ ആണ്. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. 15-24 ഇടയിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിൽ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 80% ആൾക്കാർ അബോറിജിനൽ ചിൽഡ്രൻ ആണ്. ഇത് ദേ ആർ ഡൂയിങ് ദിസ് ബിക്കോസ് ഓഫ് ഇന്റർജനറേഷണൽ ട്രോമ. ഇവർക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ട്, ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് ഷുഡ് ബി ദ നമ്പർ? ഇത് 2014-15 നമ്പറാണ്. 80% ഓഫ് 10-24-year-olds ആർ അബോറിജിനൽ സൂയിസൈഡ്സ്. അതേമാതിരി സെൽഫ് ഹാം 56%. സോ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഇസ് സ്പെൻഡ്, നമ്മൾ വിചാരിക്കും കുറെ കാശ് എന്താ പറയുക അവരുടെ ഡെവലപ്മെന്റ് വേണ്ടിയും പ്രോഗ്രാംസിന് വേണ്ടിയും കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് റീച്ചിങ് ദ റൈറ്റ് പീപ്പിൾ ഓർ ദ റൈറ്റ് പ്ലേസ് എന്നാണ് ഇന്നും അബോറിജിനൽ ലീഡേഴ്സ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: ഡോക്ടർ ഹരികുമാർ, ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണല്ലോ ഈ ആദിമവർഗ വിഭാഗങ്ങളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് ഉപയോഗിക്കുന്നതിനോ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധി മാറ്റങ്ങളുണ്ടല്ലോ. താങ്കൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നമുക്ക് മനസ്സിലാവാത്ത സാംസ്കാരിക കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ കഴിയുമോ?
1: ദിജു പറഞ്ഞ കാര്യം തന്നെ, ഒരു വളരെ ഒരു കിൻഷിപ്പ് ഹാർട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. രക്തബന്ധങ്ങളും പേട്രിയാക്കൽ ആൻഡ് മേട്രിയാക്കൽ ബന്ധങ്ങളും വളരെയധികം അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇൻഡിജിനസ് സൊസൈറ്റി. ഇത് ലോകത്തിൽ പലരും സ്റ്റഡി ചെയ്തേക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ട്രഡീഷണൽ കിങ്ഷിപ്പിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, പല അതിൽ അവർക്ക് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെ വളരെയധികം അപ്ഹോൾഡ് ചെയ്യും, വളരെയധികം പ്രാധാന്യത്തോടെ അപ്ഹോൾഡ് ചെയ്യും. നമ്മൾ ബുക്സിലും ചില ടി വി ഷോസ് കാണുമ്പോഴും എസ്പെഷ്യലി SBS ABC ചാനലുകൾ വാച്ച് ചെയ്യുമ്പോഴും വാർണിങ്സ് കാണാം. ആദ്യം മരിച്ചുപോയ ആൾക്കാരുടെ മുഖമുണ്ടാവും, മരിച്ചുപോയ ആൾക്കാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ടാവും, അതിനുവേണ്ടി അപ്പോളജീസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പേരെടുക്കാണ്ടിരിക്കുക. ഇതൊക്കെ ഒരു ട്രഡീഷണൽ കസ്റ്റമാണ്. അവരുടെ പേരെടുത്താൽ സ്പിരിറ്റ് തിരിച്ചു വരും, ആളുടെ സ്പിരിറ്റ് നമ്മൾ ശാന്തി കിട്ടില്ല എന്നൊക്കെ പറയില്ല. അതേമാതിരി ഒരു ബിലീഫ് സിസ്റ്റത്തിൽ പെട്ട ഒരു കാര്യമാണ് അത്. അത് മാത്രമല്ല, മോൺ

0: പീരീഡ് ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി മാത്രമല്ല മോൺ ചെയ്യുക, ചുറ്റുവറ്റത്തുള്ള ഫാമിലീസും വേറെ അവരെ അറിയാത്ത ആൾക്കാർ വരെ ആ ഫാമിലിയുടെ കൂടെ മോൺ ചെയ്യാം. ദിസ് ഇസ് സീൻ ഇൻ അത് വേരിയസ് അതർ കൾച്ചേഴ്സ് ഓൾസോ. നമുക്ക് ഇറാനിലെ ചില കൾച്ചേഴ്സിൽ കരയാൻ വേണ്ടി ആൾക്കാർ വരും മരിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കരയാൻ വേണ്ടി ആൾക്കാർ വരും. തമിഴ്നാട്ടിലും യു മൈറ്റ് ഹാവ് സീൻ നാട് മുഴുവൻ കരയുന്ന മരി. സോ ദീസ് ആർ കൾച്ചേഴ്സ് ഓഫ് എ ലാൻഡ്. നമ്മളിവിടെ വന്നു, നമ്മളിവിടുത്തെ ആ കൾച്ചറിനെ പഠിക്കാൻ നോക്കുക, റെസ്പെക്ട് ചെയ്യാൻ നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ട് ഈ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട് ഇന്നും ഉണ്ടെന്ന് എനിക്ക് പറയാനില്ല. ഐ തിങ്ക് അവർക്ക് അവരുടെ ലാൻഡിനോടും അവരുടെ നേച്ചറിനോടും അവരുടെ കൺട്രിയോടും വളരെ സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവരത് ഇന്നും വിത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ വിഷയം.
1: ഇപ്പോഴും പ്രകൃതിയെ തന്നെയാണ് പൂർണ്ണമായും ആരാധിക്കുന്ന അതിമുറ വിഭാഗങ്ങൾ.
0: പ്രകൃതിയും ആൻസിസ്റ്റേഴ്സും ആണ് അവർ പൂർണ്ണമായി ആരാധിക്കുന്നത്. പക്ഷേ ലാൻഡാണ് അവരുടെ മെയിൻ.
1: തീർച്ചയായും. എന്തായാലും നമുക്ക് കുടിയേറി പാർത്ത ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു യഥാർത്ഥ മണ്ണിന്റെ ഉടമകളുമായി ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക? നമ്മൾ മലയാളികൾക്ക് എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക?
0: ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഇത്രയും, നമ്മൾ ജീജു പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വളരെ റെലവെന്റ് ആയിരുന്നു. ഇവർക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ടല്ലോ, ഇവർക്ക് ഫ്രീ കാറ് കിട്ടുന്നുണ്ടല്ലോ, വീട് കിട്ടും, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കോൺവെർസേഷൻസ് ആണ് നമ്മുടെ മലയാളി ഗെറ്റ് ടുഗദേഴ്സിൽ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ എത്ര അഡ്വാൻറ്റേജും ഡിസ്ഫങ്ഷനലും ആണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കൂടുതൽ ശിശുമരണം ഉണ്ടെങ്കിൽ സൊമാലിയെക്കാട്ടിലും ചിലപ്പോൾ ചില അതർ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ 4 times റിസ്കി ആണ് ഒരു ചൈൽഡിന്റെ ഡെത്ത് ഇൻ ദ ഫസ്റ്റ് ഇയർ. അപ്പൊ ഇത്രയും ശിശുമരണങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എവിടെയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെന്ന്. നമ്മൾ ആക്സെപ്റ്റൻസ് ഓഫ് അനദർ കൾച്ചർ ചെയ്യുന്ന വളരെ നല്ലോണം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ത്യൻസ്. എല്ലാ കൾച്ചറും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിലുള്ള ആൾക്കാരാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവരുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും റെസ്പെക്ട് ചെയ്യുക. അബോറിജിനൽ കൊളീഗ്സും അബോറിജിനൽ ഫ്രണ്ട്സും ആയിട്ട് സംസാരിക്കുക, അബൌട്ട് ദ കൾച്ചർ അറിയുക, അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് കേൾക്കുക, മനസ്സിലാക്കുക. അവരുടെ ചിൽഡ്രനെ സ്റ്റീൽ ചെയ്താണ്, അവരുടെ വേജസ് സ്റ്റീൽ ചെയ്താണ്. മെനി ആസ്പെക്ട്സ് ഓഫ് ദ അവരുടെ കൾച്ചറും ഫ്രീഡവും എന്താ പറയുക അവർക്ക് നഷ്ടപ്പെട്ടതാണ്. സോ അസിമിലേറ്റ് വിത്ത് ദം. നമുക്ക് എത്ര ഇപ്പൊ മലയാളീസിനെ എടുത്തു നോക്കി അറിയാം നമുക്ക് എത്ര വേറെ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ട്രൈ ആൻഡ് മേക്ക് ഫ്രണ്ട് എവറി ഇയർ അറ്റ്ലീസ്റ്റ് ഹൂസ് ഫ്രം ദി അബോറിജിനൽ കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ.
1: വളരെയധികം നന്ദി ഡോക്ടർ ഹരികുമാർ കെ എസ്.
0: താങ്ക് യു ഡിജു.
2: ഓസ്ട്രേലിയയിലെ അനുരഞ്ജന വരത്തിലറിഞ്ഞിരിക്കേണ്ട ആദിമവർഗ ചരിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്.

സ്വാഗതമെന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ, എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ ചേർന്നാലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി SBS മലയാളത്തിൻ്റെ അടുത്ത ഒരു മണിക്കൂർ തത്സമയ പരിപാടി നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാവുന്നതാണ്. പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാർത്തകളുടെയും വിശേഷങ്ങളുടെയും പൂർണ്ണമായ റിപ്പോർട്ടിനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യാം. എല്ലാവർക്കും മനോഹരമായൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.

0: अरे घूट में सो आ गए
1: तो मैं सोया गया।

बेटा द बॉलीवुड सेशन ऑन SBS साउथ एशियन।